0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എം പി ജയശ്രീ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കോടമ്പള്ളി ഗോപകുമാർ, മൃദംഗം ബി ആർ നാരായണ പ്രകാശ്, ഗഞ്ചിറ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ആദ്യം ആനന്ദ ഭൈരവി രാഗത്തിൽ മാനസ ഗുരുഗുഹ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. തിശ്രജാതി ഏകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Vocal Recital by MP Jayashree. She is accompanied on the violin by Kodampalli Gopakumar, on the mridangam by VR Narayana Prakash, and on the ganjira by Tripunithura N Gopalakrishnan. She begins her vocal recital with a composition of Muthuswami Dikshita, Manasa Guru Guha, in the rag Ananda Bhairavi, in Tishra Jati Ekatal.

0: ആനന്ദ ഭൈരവി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മാനസ ഗുരുഗുഹ എന്ന കീർത്തനമാണ് കേട്ടത്. തിശ്രജാതി ഏകതാളം.
1: യു ആർ ലിസണിംഗ് ടു മാനസ ഗുരുഗുഹ, എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ, എന്റെ രാഗ് ആനന്ദ ഭൈരവി, സെറ്റ് ടു തിശ്രജാതി ഏകതാളം.
0: ഇനി പാലിം തുവോ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാന്താമണി, ആദ്യതാളം

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച പാലിം തുവോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാന്താമണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാലിം തുവോ, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദി രാഗ് കാന്താമണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി MP ജയശ്രീ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ കോടംപള്ളി ഗോപകുമാർ, മൃദംഗം BR നാരായണ പ്രകാശ്, ഗഞ്ചിറ തൃപ്പൂണിത്തുറ N ഗോപാലകൃഷ്ണൻ. അവസാനമായി തോടി രാഗത്തിൽ കാർത്തികേയ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a Carnatic vocal recital by MP Jayashree. She is accompanied on the violin by Kodampalli Gopakumar, on the mridangam by VR Narayana Prakash, and on the ganjira by Tripunithura N Gopalakrishnan. She continues her vocal recital with a composition of Papanasham Shivan, Karthikeya, in the rag Todi, set to Aditaal.

0: പാപനാശം ശിവൻ രചിച്ച കാർത്തികേയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു കാർത്തികേയ, എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ ഇൻ ദി രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം പി ജയശ്രീ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കോടംപള്ളി ഗോപകുമാർ, മൃദംഗം വി ആർ നാരായണ പ്രകാശ്, ഗിഞ്ചിറ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എം പി ജയശ്രീ. ഷി വാസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ കോടംപള്ളി ഗോപകുമാർ, ഓൺ ദ മൃദംഗം ബൈ വി ആർ നാരായണ പ്രകാശ്, ആൻഡ് ഓൺ ദ ഗഞ്ചിറ ബൈ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ
0: ആകാശവാണി തിരുവനന്തപുരം
1: ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭരത് സുന്ദർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്, ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി ആദി താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical music concert by Bharat Sundar. He is accompanied on the violin by Trivandrum Sri Sampat, on the mridangam by Sri N.C. Bharadwaj, and on the ghatam by Vaadapalli Sri Krishna Kumar. Listen to the compositions of Maharaja Swadi Thirunal. He begins his Carnatic classical music concert with Pahi Parvata Nandini in the rag Aarabhi, set to Aaditaal.

0: പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി പർവ്വത നന്ദിനി ഇൻ ദി രാഗ് ആരഭി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ ജാവലി സാരമൈന ഇൻ ദി രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.

0: സാരമൈന എന്നാരംഭിച്ച ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാഗ്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ജാവലി സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരത് സുന്ദർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്. മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്. ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഭരത് സുന്ദർ. Accompanying artists were Trivandrum Shri Sampath on the violin, Shri N.C. Bharadwaj on the mridangam, and Vaazhappally Shri Krishna Kumar on the ghatam. This program is brought to you by Akashvani Thiruvananthapuram. For Ragam, 24/7 DTH, anytime Indian music.

ഇനി സാമഗാനലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ നൗ ടു സാമഗാനലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan. On violin T.N. Krishnan. On mridangam Palakkad T.S. Mani Iyer. Adimai Maa Kelara. Ragam Revichandriga. Adithalam Thyagarajakriti. First composition of this concert is Maa Kelara in the raga Revichandriga. Set to Adithala, composed by Thyagaraja.

പരമപാവനരാമ പൂർവി കല്യാണി രാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവനരാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറ ഗതി ഇന്ദരാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ. ഓൺ വയലിൻ ടി എൻ കൃഷ്ണൻ. ഓൺ മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി രാഗം കാംബോജി, ആദ്യതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് മാ ജാനകി ഇൻ ദ രാഗ കാംബോജി, സെറ്റു ആദിത്താള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അവസാനമായി പുരന്ദരദാസർ കൃതി രാഗം ചെഞ്ചുരുട്ടി ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ ഇൻ ദ രാഗ ചെഞ്ചുരുട്ടി സെറ്റു ആദിതാള.

അരിയക്കുടി രാമാനുജയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണിയയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.